ആണ കൊരി വിഷ്ണുണവ ആരെങ്ക ആയതാരാവണം ബിഹാറും മാലസ്വിച്ച് എക്കമക്കോ ആരെങ്ക മിത്തിവ ദിഹ കുതി എക്കുതിക ആയതാരയോ മാമേതു വിഷ്ണാനിക്കാൻ യാഗി

അള്ളാഹു വഹി ഖുർആനത്ത് മീ തെദ്വരിന്ന എവരെങ്ക തെദ്വരികം മം ഫാ കൊദ്ദേനേ ദ്വഹി ഇതാങ്ക ദശം ഫെങ്കോർത്ത ഹിംഗ ഹിംഗാ ഹുന്ന സ്വർഗത എവരെന്ന ഹുട്ട് എ സ്വർഗതൗഗ എവരെങ് അബദ ദെമിതി ബേ ഗൊതുഗൈ അള്ളാഹു എവരെന്ന രുഹിവടുകെം വേ അതി എവരെം വെസ് എക്കലാങ്ക രുഹിഗെം വേ ബൊഡുവെഗെം വാ നസീബ്ലിമ്മക്കി എയ്യേ.